ജമാധിപത്യമരം സമന്തപര്യായൈ സ്യാത് സാർവഭൗമഃ സാർവാജുജാന്താദാപരാർത്ഥാത് സമുദ്രപര്യന്തം.